പ്രഹ്ലാദനാരദ പരാശര പുണ്ഡരീകവ്യാസാംബരീഷ ശുകശൗണക ഭീഷ്മദാൽഭ്യാൻ രുക്മാംഗദാർജുന വസിഷ്ഠ വിഭീഷണാദീൻ പുണ്യാനിമാൻ പരമഭാഗവതാൻ സ്മരാമി മുരളീമണ്ഡിതകരകമലം മുനിജനമോഹനം വ്യത്യസ്തപാദം വനമാലാധാരിണം പ്രേമഭക്തമണ്ഡല നിത്യകീർത്തിതം ശ്രീ പ്രേമികവരദം ആശ്രയേഹം നാമസങ്കീർത്തനോ യസ്യ സർവപാപപ്രദാ